ഈഹും മഗ്ഫറദ്ദുമ അല്ലാഹു ഇറാദ കുർവാകം ഗാവീനമ തിബാമീഹുന നസീഹ ദിവം തിമൻകലേ ഫാന ഇദ്വഡാഗതസ് തിമൻകലേ ഫാന ഗ നസീഹ തകുൻ തിബാമീഹുന കം മംഫായ നുക്രാനതെ ഇകലാംഗീ തിബാമീഹുൻ ഗവരി രസ്കലാംഗീ അദി തിബാമീഹുൻ റുജൂഅ കുർവാഹുശീ ഇകലാംഗീ ഹളറതശീ.

അഹുറിൻ ഏവരൻ ഫഹാ ബേറുക്കോ ഫിനമ അള്ളാഹുഗ അസാബും അഹുറിൻ സലാമക്കോ നസ്രുദേനി ഖാക് ഹയ്യേ ഫഹത് ബാമിഹും ഹദ്മനുക്രണീ ഹയ്യേ.

ഹഗഫാനേ ഹമകഷറും ഖലേഗഫാനു തിമമ്മന്ന ജദൽ ഖുറവാ ഫീമു അദി തിമമ്മന്ന ജദൽ ഖുറവും ഗിന ഖുറവാ ഫീമു ഫഹ ഖലേഗഫാനു വനി തെദ്വരിംഗ തെരിംഗ ഖംഗാവാനമ തിമമ്മന്നത്തിയ വാദു ഖുറവാ കന്ത തിമമ്മന്ന ഹമ ഗെന്നവാ ബല്ലവാശേ.

മഗ്ഫിറദ്ദുമ അല്ലാഹു ഇറാദ ഖുർബാകം ഗാവീനമ തിബാമീഹുന നസീഹ ദിവം തിമൻകലേ ഫാൻ ഇദ്വഡാഗതസ് തിമൻകലേ ഫാൻ ഗ നസീഹത കുൻ തിബാമീഹുന കം മംഫായ നുഖ്റാനതെ ഇകലാംഗേ തിബാമീഹുംഗ വെരി രസ്കലാംഗേ അദി തിബാമീഹു റുജൂഅ ഖുർബാഹുശി ഇകലാംഗേ ഹളറതശേ.